ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ். கேட்டறിഞ്ഞും கூட்டுகூடியும் ഈ പ്രഭാതത്തെ മനോഹരമാക്കാൻ നിങ്ങളുടെ സ്വന്തം ആർജി മിർ എത്തിക്കഴിഞ്ഞു മോർണിംഗ് ബെല്ലിനോടൊപ്പം. നല്ല സംഗീതവും പോസിറ്റീവ് വൈബ്സും ഒരുപാട് രസകരമായിട്ടുള്ള വിശേഷങ്ങളും ചേർത്ത ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതം എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് ഒരു കുട്ടി യോഗയൊക്കെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവത്തെയാണോ, ഏതൊരു യൂണിവേഴ്സൽ ശക്തിനെയാണോ, ആ ശക്തിയോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് നമ്മളൊന്ന് പോസിറ്റീവ് ആയി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ലിസണേഴ്സും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നെഗറ്റീവ് ചിന്താഗതിക്കാർ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കുന്നവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നവർക്ക്, ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഭയങ്കര പരീക്ഷണമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ ഒന്ന് ആലോചിച്ചോളൂ, ഒന്ന് ഡി എം ചെയ്തോളൂ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ചേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് വിചാരിക്കും, ഓ നെഗറ്റീവായിട്ട് ഇങ്ങനെ വിചാരിച്ച അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി മറ്റുള്ളവരെ ദ്രോഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം സെറ്റാണല്ലോ, നമ്മുടെയൊക്കെ ജീവിതം എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ശരിക്കും പോസിറ്റീവ് കാര്യങ്ങളുടെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, കുറച്ച് ടൈം എടുത്താൽ പോലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. സോ നമ്മൾ നമ്മുടെ കർമ്മ ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു യൂണിവേഴ്സ് അതിൻ്റെ ഗുണം നമുക്ക് തരിക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് June 25th. ഇന്നത്തെ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ടീം ഫസ്റ്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്ത ഒരു ദിവസം കൂടിയാണ് കേട്ടോ June 25th. സോ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, യൂണിവേഴ്സ് അതിനുള്ള റിസൾട്ട് തരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. നമ്മൾ രണ്ടോ മൂന്നോ തവണ നമ്മൾ പ്രയത്നിച്ചിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കീപ്പ് ഓൺ ട്രൈയിങ് എന്നാണ് പറയാനായിട്ടുള്ളത്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: അപ്പൊ കുട്ടാ തൊപ്പിക്കാരായി എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, 1.5 കപ്പ് ഡോക്ടർസ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് My Radio 90 FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ മാജിക് ലോജിക്.
2: ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു SMS ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ. 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്. ഭയങ്കര സിമ്പിളാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ് എന്താണ് ഞാൻ, അല്ലെങ്കിൽ ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചന വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയം മേറെയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട്. വിജയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയുടെ കസിൻ ആയിട്ടുള്ള വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആണ്. സോ വിഷ്ണു, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

Yes guys, welcome back to Morning Bell with me, RJ Mira, only on my radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഇന്നാണ് ഞാൻ എൻ്റെ ലിസ്ണേഴ്സായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ളൊരു നടനാണ് മമ്മൂക്ക, മമ്മൂട്ടി എന്ന് പറയുന്നത്. ലെജൻഡ്സ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ മമ്മൂക്ക, അല്ലെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിലെല്ലാം നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. സോ അദ്ദേഹത്തിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. മലയാള സിനിമയുടെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, 2026 ഇന്ത്യയുടെ 3rd ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മഭൂഷൺ ആണ് നേടിയിരിക്കുന്നത്. എന്തൊരു വലിയ ഒരു അഭിമാന നിമിഷമാണല്ലേ. 1998 ലഭിച്ച പത്മശ്രീക്ക് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന 2nd പത്മ പുരസ്കാരമാണിത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ സംഭാവനകൾക്കുള്ള ദേശീയ അംഗീകാരവും ആണ് കേട്ടോ. ശരിക്കും ഒരു നടൻ എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിന് മാറ്റുകൂട്ടാനായിട്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: കാന്തക്കണ്ണകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുഷ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ പഴയ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സിലും ഒക്കെ പ്രധാനമായിട്ടുണ്ടല്ലോ. ശരിക്കും നമുക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ് ഈ ജലത്തിന്റെ ഒരു ലഭ്യത കുറവ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക വീടുകളിലും കിണറുകളുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് ടാക്സ് അടക്കുകയോ ഒന്നും വേണ്ട. നമുക്കത് കോരിയെടുക്കാം. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം പുഴയിൽ കൂടെ ഒഴുകുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡേ ടു ഡേ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ കയ്യുന്നു പോയിരിക്കുക കേട്ടോ. പ്രധാനമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളം പോലും സേഫ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ശരിക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയല്ലേ. എന്തായാലും സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ ദാഹജലം ചോരുന്നു അല്ലെങ്കിൽ ജലത്തിന്റെ ലഭ്യത കുറവ് എന്നതിനെ കുറിച്ചായിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ജലവിനിയോഗവും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രാജ്യത്ത് ജല ദൗർലഭ്യ സാധ്യത കൂടുന്നതായിട്ടാണ് റിസർച്ചുകൾ പറയുന്നത് കേട്ടോ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിർമ്മിത ബുദ്ധിയിലെ ഈ AIക്കായിട്ട് ഡേറ്റാ സെന്ററുകളുടെ കടന്നുവരവ്, ഊർജ്ജ സുരക്ഷയ്ക്കായി എഥനോൾ ഉപയോഗം, കൃഷിക്കായുള്ള ജലവിനിയോഗം എന്നിങ്ങനെ രാജ്യത്ത് വെള്ളത്തിന്റെ ഉപയോഗം അനുദിനം കൂടി വരികയാണ്. എന്നാൽ ഇവയ്ക്കെല്ലാമായി കൃത്യമായും ശാസ്ത്രീയമായും വെള്ളം വിനിയോഗിക്കാനായിട്ടുള്ള ഒരു മാർഗവും ഇല്ല. 5 ഘടകങ്ങളെ മുൻനിർത്തി മൂഡീസ് റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള ക്രെഡിറ്റ് എക്സ്പോഷർ സ്കോറിൽ സാംബയ്ക്കൊപ്പം ഇന്ത്യക്ക് ഏറ്റവും ഉയർന്ന സ്കോറായ 5 നൽകിയത് കേട്ടോ. എന്തായാലും സംസാരിക്കുക അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറിയും ഇവിടെ പ്രസന്റ് ആണ്. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ ഡേറ്റാ സെന്റർ, എഥനോൾ കൃഷി, ദാഹജലം എന്നിവയെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ. രാജ്യത്തെ ജലവിനിയോഗം നിയന്ത്രണം പല സംസ്ഥാനങ്ങളായി ചിതറിക്കിടക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലുള്ളവയാണ് ഇത്. പല സംസ്ഥാനങ്ങളിലും വളരെ കുറഞ്ഞ നിരക്കിലാണ് ജലവിതരണം നിർവഹിക്കുന്നത്. ഓരോ മേഖലയ്ക്കായി നൽകുന്ന വെള്ളത്തിൽ പുനഃപരിശോധനകൾ ഉണ്ടാകുന്നതല്ല. ഈ വിഭാഗത്തിൽ ഇന്ത്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന റിസ്ക് സ്കോറായ 5 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എങ്ങനെ നടന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പ്രകൃതി നമ്മളോട് തിരിച്ചു ചെയ്യുന്നതെന്ന്. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മറ്റാരെല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഡേറ്റാ സെന്റർ, എഥനോൾ, കൃഷി, ദാഹജലം ചേർന്നു എന്നിവയെ കുറിച്ചൊക്കെയായിരുന്നു. പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല തട്ടിലായി ചിതറിക്കിടക്കുന്ന ജലവിനിയോഗ നിയന്ത്രണ സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ദാഹജലം ചോരുന്നതിനുള്ള കാരണം. മാത്രമല്ല, പഴകിയ പശ്ചാത്തല സൗകര്യങ്ങൾ, അമിത അളവിലുള്ള ഭൂഗർഭ ജല ചൂഷണം, അതുപോലെ തന്നെ കാലാവസ്ഥയിലെ അനിശ്ചിതത്വം, ഇതിനകത്ത് എല്ലാത്തിനകത്തും പറയുന്ന ഒരു കാര്യം എന്താ, എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടെന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിനിലായിരുന്നു നമ്മുടെ ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പോലും. പക്ഷേ ഇന്ന് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിന് ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞാൻ ഇപ്പൊ താമസിക്കുന്ന റൂമിൽ എനിക്ക് കിട്ടുന്ന വെള്ളം പോലും ശരിക്കും ഒരു ഹാർഡ് വാട്ടറാണ്. മുടിയുടെ ഒരു ഗ്രോത്തിനെയും അല്ലെങ്കിൽ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനൊക്കെ അത് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. കാര്യം പണ്ടെന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ മലയാളി സ്ത്രീകളുടെ ഒരു സൗന്ദര്യം, അവരുടെ മുടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരുന്നത് നല്ല വെള്ളം തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം സ്ത്രീകൾ അനുഭവിക്കുന്നത് മുടി കൊഴിച്ചിലാണ്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ വെള്ളം, അത്ര നല്ല വെള്ളം കിട്ടാത്തത് തന്നെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, നമ്മൾ കുറച്ചും കൂടെ പ്രകൃതിയെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ പ്രകൃതി തിരിച്ചും ഇൻ റിട്ടേൺ ആയിട്ട് നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച് മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചേരുമ്പോൾ യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമില്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഐ ജസ്റ്റ് വോണ്ട് ടു റിമൈൻഡ് ടു വൺ തിങ് എബൌട്ട് എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. ചോദ്യം താ പിടിച്ചോളൂ. 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്, ആരാണ് ഞാൻ, എന്താണ് ഞാൻ? ശരിക്കും വളരെ സിമ്പിളല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഒന്നും കൂടെ പറയാം. 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്, ആരാണ് ഞാൻ? അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി. Action!

അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90 ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ കൃത്യം 3 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമിറ ഇവിടെ പ്രസന്റ് ആയിരുന്നു. സോ നമ്മുടെ പീഡികയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാൻ പോകുകയാണ്. പോകുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹാർഡ് വർക്ക് മാത്രമല്ല, കുറച്ചൊക്കെ സ്മാർട്ട് വർക്കും ചെയ്തോ. ചെയ്തുകൊണ്ടേയിരിക്കുക. കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ ട്രൈയിങ്. നമ്മുടെ ഒരു ടൈം അത് ഫേവറബിൾ ആവുന്ന ഒരു മൊമെന്റിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുക തന്നെ ചെയ്യും. അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആയിരിക്കാം നമ്മുടെ ചുറ്റും കാണുന്ന പല പല സന്തോഷമുള്ള മുഖങ്ങളും. സോ വീണ്ടും ഞാൻ പറയുന്നു, കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ ട്രൈയിങ്, കീപ് ഓൺ ട്രൈയിങ്. ഒരിക്കലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ വിട്ടുകളയരുത് കേട്ടോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വൺസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമിറ. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമുക്കിത് കുറേ അധികം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കറക്റ്റ് 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നത് അതുകൊണ്ട് തന്നെയാണ്. കുറേ അധികം വിശേഷങ്ങളും കുറച്ചധികം പാട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിക്കണം അല്ലേ. ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെയാണ്. ഈ ഒരു സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: వచ్చో చొగజగజో చుట్టు తట్టి వచ్చో తలుబుడి తక్కంగా తచ్చి తచ్చి తలుబుడి నూనె చచ్చిది కమ్మదికా.
1: మై రేడియో 90 FM కేటరింగ్ కోటకూడా.
2: നമ്മുടെ ലൈഫില് ഹാപ്പി ആയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കുറെ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെയൊക്കെ ഇടയിൽ കൂടെ കുറെ അധികം ഇമോഷണൽ ഡ്രാമകള് അരങ്ങേറാറുണ്ട്. അത്തരം ഇമോഷണൽ ഡ്രാമകളോട് നമ്മൾ എന്ന് ഗുഡ് ബൈ പറയുന്നോ നമ്മുടെ ലൈഫില് സന്തോഷവും സമാധാനവും താനേ വരും. നമ്മളെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ഗോസിപ്പും നുണയുമൊക്കെ പറയുന്നിടത്ത് കാത് കൊടുക്കാണ്ടിരിക്കുക. ഒരിക്കൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ധൈര്യത്തോടെ ഇറങ്ങിപ്പോവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. നമ്മളെ വെച്ചിട്ടുള്ള ഒരു വിലപേശലിന് നിന്ന് കൊടുക്കാണ്ടിരിക്കുക. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ഭയത്തെ എപ്പോഴും ഉപേക്ഷിച്ച് കളയുക. മറ്റൊരാളുടെ തണലും തേടി പോവാണ്ട് സ്വയം തണലാവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നെ നമുക്ക് ലൈഫില് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് സമാധാനക്കേടേ ഉണ്ടാവുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഇപ്പോ ചിലപ്പോ നമ്മുടെ ചുറ്റും തണല് തരാനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ അധികം ആൾക്കാരുണ്ടാവൂലേ. ഒരു സമയത്ത് ഇവരാരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ചുറ്റും ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മള് സ്വയം ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വന്തം കഴിവിൽ നമ്മൾ എന്നും ഉറച്ചു വിശ്വസിക്കുന്നോ അന്നാണ് നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ, ഒന്നിനെയും ഭയക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു അതിലാണ് കാര്യം. സ്വന്തം അഭിപ്രായങ്ങൾക്ക് എന്നും വില കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലൈഫ് നമ്മുടെയാണ് അല്ലേ. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒരവസരേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. നടക്കാൻ പോവും, ഓടാൻ പോവും, ജിമ്മിന് പോവും, ഫിറ്റ്നസ് സെന്ററിൽ പോവും. ഇതൊന്നും അല്ലാണ്ട് വേറെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്രകൾ ചെയ്തുകൊണ്ട് ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗം ഏതാണ്? സംശയമൊന്നുമില്ല, കാര്യത്തില് സൈക്ലിംഗ് ആണല്ലേ. ശരീരഭാരം കുറയ്ക്കാനായാലും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായാലും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായാലും സഹായിക്കുന്ന അടിപൊളി എക്സസൈസ് ആണ് ഈ സൈക്ലിംഗ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സൈക്ലിംഗ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാല് തീരില്ല കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനൊക്കെ ബേൺ ചെയ്ത് മെറ്റബോളിസം വർദ്ധിപ്പിച്ച് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സൈക്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച് ഹൃദയത്തെ സ്ട്രോങ് ആക്കി ബി പി ഒക്കെ കുറച്ച് ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത വർദ്ധിപ്പിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ ഈസി ആക്കും. കുറച്ച് മസിലൊക്കെ ആയിട്ട് നടക്കണം എന്നുള്ളവർക്കാണെങ്കിലും, അതായത് മിസ്റ്റർ പോനിക്രയുടെ പോലെ മസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, സൈക്ലിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. കാലുകളായാലും വയറിലെ പേശികളായാലും അരക്കെട്ടായാലും ഇവിടുത്തെ മസിലുകൾക്ക് വ്യായാമം നൽകി നല്ല സ്ട്രോങ് ആക്കാനും നമ്മുടെ ഡൈജഷൻ മെച്ചപ്പെടുത്താനും സൈക്ലിംഗിന് പറ്റും എന്നാണ് പറയുന്നത്. ഇത് മാത്രല്ല കേട്ടോ, ഇനിയും കുറെ കാര്യങ്ങൾ സൈക്ലിംഗിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഒരു ദിവസം മുഴുവനും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഉന്മേഷത്തോട് കൂടിയിട്ട് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഉണർവും ദിവസം മുഴുവനായിട്ടും എനർജിയും കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ചു നേരം സൈക്ലിങ്ങിന് പോയാൽ മതി. നമ്മൾ പോകുന്ന അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കുന്ന റൂട്ടിനും വലിയൊരു പ്രാധാന്യമുണ്ട്. ഓം ശാന്തി ഓശാനയിൽ പറയുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ള റൂട്ട് സെലക്ട് ചെയ്തിട്ട് ആ വഴി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ ഒരു ആവേശമാണ്. എക്സസൈസ് കം ട്രിപ്പ് മോഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വൈബാണ് കിട്ടുക. സൈക്ലിംഗ് എന്ന് പറയുന്നത് ഒരു ലോ ഇമ്പാക്ട് എയറോബിക് വ്യായാമമാണ്. മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ട്, എന്തെങ്കിലും സംഘർഷം കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഒക്കെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഈ കോൺസെൻട്രേഷനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങളെല്ലാം കുറയ്ക്കാനും ഒരു പരിധി വരെ സൈക്ലിംഗ് കൊണ്ട് പറ്റുന്ന പഠനങ്ങളിൽ വരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സൈക്ലിംഗ് ചില്ലറക്കാരനല്ല അല്ലേ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

സംഭവം സൈക്ലിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ സൈക്ലിംഗിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിയറായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. സൈക്ലിംഗ് തുടങ്ങുന്നതിന് മുൻപേ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഡയറ്റും കൂടി കീപ്പ് ചെയ്യണം. കുറഞ്ഞ വേഗതയിൽ തുടങ്ങിയിട്ട് വേണം വേഗത കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ഹെൽത്തിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അത്രേ സ്പീഡൊക്കെ ഡിസൈഡ് ചെയ്യാൻ. ഹാർട്ട് റേറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. വലിയ രീതിയിൽ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ വേഗത കുറയ്ക്കുതന്നെ വേണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോ ഇമ്പാക്ട് എക്സസൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ സൈക്ലിംഗ്. ഡെയിലി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ദൂരം എത്ര പോകുന്നു എന്നുള്ളതല്ല കാര്യം, എത്ര സമയത്തേക്ക് സൈക്ലിംഗ് ചെയ്യുന്നു എന്നതിലാണ് ഇത്ര കാര്യം ഇരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സാരി എടുത്തു കഴിഞ്ഞാൽ സ്വതേ വണ്ണുള്ളവർക്ക് കുറച്ചും കൂടി വണ്ണം തോന്നിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ചബ്ബി ഗേൾസ് സാരി വെയർ ചെയ്യുമ്പോൾ സാരിയുടെ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലൗസിന്റെ താഴ്ഭാഗം ഫ്ലാറ്റ് ആക്കാണ്ട് ഒരു കർവ്ഡ് ഡിസൈനിലേക്ക് മുകളിലേക്ക് അല്പം കയറി നിൽക്കാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്യുക. സ്വാഭാവികമായിട്ടും കയ്യൊക്കെ പൊക്കുന്ന നേരത്തെ ബ്ലൗസ് കയറി പോകുന്ന ആ ഒരു പ്രശ്നം ഇവിടെ അങ്ങോട്ട് ഒഴിവാകും. ബ്ലൗസിന്റെ സ്ലീവ്സ് ആണെങ്കിലും 3/4 സ്ലീവ്സ് ആണ് കേട്ടോ. ചബ്ബി ആയിട്ടുള്ളവർക്ക് ഭംഗി കിട്ടുക, ഒരു സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടാനും ഈ ഒരു 3/4 സ്ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സംഭവം സാരി എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഏറ്റവും ഭംഗി കുറച്ച് വണ്ണുള്ളവരൊക്കെയാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഒന്നും കൂടി കൂട്ടാനായിട്ട് സാധിക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്ലൗസിന്റെ നെക്ക് ഡിസൈൻ ചൂസ് ചെയ്യുമ്പോൾ സ്ക്വയർ നെക്കോ കർവ്ഡ് വി നെക്കോ സ്വീറ്റ് ഹാർട്ട് നെക്കോ റൗണ്ട് നെക്കോ ഒക്കെയാണ് ബെസ്റ്റ്. ക്ലോസ്ഡ് നെക്സും ഹൈ നെക്സും എപ്പോഴും ഒഴിവാക്കുക, അതാണ് കേട്ടോ നല്ലത്. ബാക്ക് നെക്കിന്റെ ഡിസൈൻ ആണെങ്കിലും വി നെക്കും ലൂപ്പ് നെക്കും ഒക്കെയാണ് അടിപൊളിയായിട്ട് വരിക. ഒരു ഫംഗ്ഷനൊക്കെ വേറെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യാറുണ്ടല്ലേ ബ്ലൗസിൽ, പക്ഷെ ഇങ്ങനൊരു വലിയ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്കാണ് നമുക്ക് ചബി ഗേൾസിന് കിട്ടുക. സോ ഹെവി എംബ്രോയിഡറീസും ഹെവി വർക്ക്സും ഒക്കെ എപ്പോഴും ഒഴിവാക്കുക. ട്രെൻഡ് അനുസരിച്ചിട്ട് ബ്ലൗസിന്റെ സ്ലീവ്സ് മാറ്റിപ്പിടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റിപ്പിടിക്കുന്ന സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചോളാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചബ്ബി ഗേൾസ് ബ്ലൗസ് ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ട്രെൻഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള പഫി സ്ലീവ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ 3/4 സ്ലീവ്സ് തന്നെയാണ് കേട്ടോ ബെറ്റർ. പഫി സ്ലീവ്സ് ആകുമ്പോൾ കൈകളുടെ വണ്ണം എടുത്തു കാണിക്കും. സാരിയുടെ നിറത്തിന് കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസ് വെയർ ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ചബ്ബി ഗേൾസിനെ സംബന്ധിച്ചിട്ട് അതിലും ഭംഗി തരിക സാരിയുടെ സെയിം കളറിലുള്ള ബ്ലൗസ് വെയർ ചെയ്യുമ്പോഴാണ്. സാരി ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഡാർക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടും. അപ്പോ ഇനി സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ചപ്പാത്തിയുടെ കൂടെ എഗ് ബുർജി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷേ വീഗൻസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എഗ് കഴിക്കാത്തവരുടെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമാണ്. അങ്ങനെ എഗ് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ എഗ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പനീർ വെച്ചിട്ട് നമുക്കൊരു ബുർജി ഉണ്ടാക്കി നോക്കിയാലോ. വൺസ് അഗൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത പനീർ കുറച്ചു നേരം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. സ്വല്പം നേരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് വാറ്റി കളഞ്ഞിട്ട് ആ പനീറിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അവസാനമായിട്ട് നമ്മുടെ പനീറിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബുർജി റെഡിയാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു റെസിപ്പിയും കൂടി ഞാൻ പറഞ്ഞുതരട്ടെ. ഈ തക്കാളി അങ്ങനെ ഒഴിവാക്കിയിട്ട് ഈ ഒരു പനീർ ബുർജി എടുത്തിട്ട് നല്ല മുരിഞ്ഞ ദോശക്കകത്ത് വെച്ച് കഴിച്ചു കഴിഞ്ഞാല് പനീർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോ 2 in 1 ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറേ നേരം ആയിട്ട് ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറായി. ലൈഫില് പീപ്പിൾ പ്ലീസർ ആയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം, അതർവൈസ് നമ്മുടെ കൊലാപ്സ് അവിടെ ആരംഭിക്കും. എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ ഒരു ഡീപ്പായിട്ടുള്ള കൊക്കയിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് പറ്റാത്ത കാര്യമാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ സേ നോ ടു ദം. എന്ന് നമ്മൾ ലൈഫിൽ നോ പറയാനായിട്ട് പഠിക്കുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടും. സോ നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് രാജശാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. എന്തൊക്കെയാണ്, എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ദേ ഞാൻ എത്തിയിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനായിട്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ പറയാനായിട്ടുണ്ടാകും അല്ലേ. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. ഈ സമയത്തിന്റെ പ്രാധാന്യം എത്ര മാത്രമാണ് എന്ന് നമ്മൾ അറിഞ്ഞാലും സംടൈംസ് നമ്മള് യെസ് ലൈഫല്ലേ, ഇനിയും എന്തോരം കിടക്കുന്നു, ഇനി അങ്ങോട്ട് കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്, നാളെയാകട്ടെ എന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ലേ, അതില് പിന്നെ ചെയ്യാ എന്ന് മാറ്റി വെച്ച എത്ര കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആരും വന്ന് ചെയ്തു തരണമെന്നില്ല. സോ അതൊക്കെ കൺസിഡർ ചെയ്യുക. എന്തായാലും എന്റെ ലിസ്നേഴ്സിനോട് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് സമ്മാനങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം, എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാൽ എങ്ങനെയാണല്ലേ. എന്തായാലും ഇവിടുത്തെ പൂരം കൊടിയേറിയ സ്ഥിതിക്ക് പൊടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള അടിപൊളി പാടുകളിലേക്ക് കയറാം. പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ. നിങ്ങളുടെ കൂടിയുള്ളത്

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുമല്ലേ. നഷ്ടപ്പെട്ട പണം വീണ്ടും സമ്പാദിക്കാം, നഷ്ടപ്പെട്ടൊരു ജോലി വീണ്ടും നേടാം, നഷ്ടപ്പെട്ടൊരു അവസരം പകരം മറ്റൊന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം തിരികെ കിട്ടില്ല, അത് സമയമാണ്. ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ വിഷമങ്ങളായി മാറുന്നതല്ലേ. നാളെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം, പിന്നെ നോക്കാം, ഇപ്പോൾ സമയമുണ്ടല്ലോ, ധാരാളമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പല സ്വപ്നങ്ങളും മാറ്റിവെക്കാറുണ്ട്. പക്ഷേ സമയം മാറിയും കാത്തു നിൽക്കില്ല. ജീവിതത്തിൽ വിജയിച്ച പല ആളുകളുടെയും പ്രത്യേകത അവർക്ക് കൂടുതൽ കഴിവുണ്ടായിരുന്നു എന്നല്ല, അവർക്ക് ലഭിച്ച സമയത്തെ അവർ ശരിയായി ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്കൊരു ചെറിയ ചുവടെയെങ്കിലും വെക്കൂ. അത് എത്ര ചെറുതായാലും പ്രശ്നമില്ല, കാരണം വലിയ വിജയങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്, ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെയാണല്ലേ. അതുകൊണ്ട് ശരിയായ സമയം നോക്കാതെ കാത്തിരിക്കാതെ സമയത്തെ ശരിയാക്കാനായിട്ട് ശ്രമിക്കൂ. തിരിച്ചുവരാൻ കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ആ ഒരു ചോദ്യം ഏതാണ് എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ക്വസ്റ്റ്യൻ, 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ചില സിനിമകൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കില്ലേ, ചില സിനിമകൾ നമ്മളെ ചിന്തിപ്പിക്കും. എന്നാൽ രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന സിനിമകൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് മകന്റെ കച്ചൻ. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത് ആ ഒരു സിനിമയെ കുറിച്ചാണ്. പുറമേ നിന്ന് നോക്കുമ്പോ ഇതൊരു ഫാമിലി കോമഡി സിനിമയാണ്. പക്ഷെ അതിനുള്ളിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, തലമുറകളുടെ വ്യത്യാസം, കുടുംബത്തിലെ സ്നേഹം എന്നിവ വളരെ മനോഹരമായിട്ടാണല്ലേ പറയുന്നത്. സിനിമയിൽ നർമ്മം ധാരാളം ഉണ്ടെങ്കിലും അതിൽ മെയിൻ ആയിട്ട് ഫാമിലി ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് വർഷം എത്ര കഴിഞ്ഞാലും കുടുംബ പ്രേക്ഷകർ ഈ ഒരു സിനിമ ഇന്നും ഓർക്കുന്നു. ഒരു കുടുംബത്തിൽ അച്ഛനും മകനും തമ്മിലുണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ വലിയ സംഭവങ്ങളായി മാറുന്നു എന്നത് വളരെ ലളിതമായും അതുപോലെ തന്നെ രസകരമായിട്ടാണല്ലേ ഈ ഒരു സിനിമയിൽ പറയുന്നത്. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മകന്റെ അച്ഛൻ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ചത്. യഥാർത്ഥ ജീവിതത്തിലും അച്ഛനും മകനുമായ ഇവർ സ്ക്രീനിലും ആ ബന്ധത്തിന്റെ സ്വാഭാവികത കൊണ്ടുവന്നു. ശ്രീനിവാസന്റെ നർമ്മവും സംഭാഷണം പറയുന്ന ഒരു രീതിയും സാധാരണ മനുഷ്യന്റെ സ്വഭാവം അവതരിപ്പിക്കുന്ന കഴിവും സിനിമയിൽ പ്രധാനമാണല്ലേ. അതേസമയം നമ്മുടെ വിനീത് ശ്രീനിവാസൻ യുവതലമുറയുടെ ചിന്തകളും സ്വപ്നങ്ങളും വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലെ പല രംഗങ്ങളും അഭിനയമാണെന്ന് തോന്നാത്ത വിധത്തിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു യഥാർത്ഥ കുടുംബത്തിന്റെ ജീവിതം കാണുന്നത് പോലെ ഇത് നമ്മൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സിനിമയുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളാണല്ലേ. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫ് ഒക്കെ ആയിട്ട് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്തായാലും മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് കുറച്ച് മനോഹരമായ ഗാനങ്ങളിൽ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൊടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கில் அனக்கியாட நிகழ்ச்சி கூடியுள்ளது. നമ്മൾ പറഞ്ഞു, മകന്റെ അച്ഛൻ ഒരു കോമഡി സിനിമ മാത്രമല്ല, ഒരു തലമുറയും അടുത്ത തലമുറയും തമ്മിലുള്ള ചിന്തകളുടെ വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. അച്ഛന്മാർ പലപ്പോഴും മക്കൾക്ക് ഏറ്റവും നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ ആ സ്നേഹം നിയന്ത്രണമായി മാറും. അതേസമയം മക്കൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ കൂടിയിടിക്കുമ്പോഴാണ് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മകന്റെ അച്ഛൻ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് വളരെ ലളിതമായും ഹാസ്യത്തിലും ആണല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ എന്ന്. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നിയന്ത്രിക്കണത് നമ്മൾക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മളുടെ പേരൻസിനെ നമ്മൾ എത്ര വലുതായാലും എന്നും അവരുടെ ഒരു കുഞ്ഞു കുട്ടികൾ പോലെയാണല്ലോ, അത് സ്നേഹം കൊണ്ടാണ്. സോ ആ മനോഹരമായ സ്നേഹ ബന്ധത്തെ കുറിച്ചിട്ടാണല്ലോ ഈ ഒരു സിനിമയിൽ മനോഹരമായിട്ട് പറയുന്നത്. ഒപ്പം ആ ഒരു സിനിമയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ തന്നെ പാട്ടുകളായാലും അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട് പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മകന്റെ അച്ഛൻ സിനിമയുടെ ക്ലൈമാക്സിൽ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും കൂടുകയാണല്ലേ. ജീവിതത്തിലെ പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും മറികടന്ന് ആ കുടുംബങ്ങളുടെ യഥാർത്ഥ വില അവർ തിരിച്ചറിയുകയാണ്. അതുപോലെ അച്ഛൻ തന്റെ മകന് നന്മയ്ക്കായി ചെയ്ത ത്യാഗങ്ങളും സ്നേഹങ്ങളും അവസാനം അവർ മനസ്സിലാക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഒരു റിയലൈസേഷൻ ആണല്ലേ. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ പാരന്റ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, അവരുടെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുക. ചിലത് ആ ഒരു സമയത്ത് നമ്മൾക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷെ മനസ്സിലാകുന്ന ഒരു സമയം വരും. സോ എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ഇടവേള കൊടുക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നത് കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ല എന്ന്. ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ആ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ട്, അവർക്ക് അത് പറയുന്നതും ആ ഒരു സോഷ്യലിനെ കുറിച്ച് പറയുന്നതും ഒക്കെ ശരിക്കും കണ്ട് വിഷ്വലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്. സോ എന്തായാലും ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்குடா.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇപ്പോ റീ റിലീസ് പെരുമഴക്കാലത്ത് ഏറ്റവും കൂടുതൽ റീ റിലീസ് ചെയ്ത സിനിമകൾ ആർടിയാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്നപ്പൊ അദ്ദേഹത്തിന്റെ കാലല്ലേ. പറഞ്ഞു വന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് തന്നെയാണ്. ഏതൊരു ജനറേഷനിലുള്ള കുട്ടികളോട് ചോദിച്ചാലും അവര് പറയില്ലേ ആരാണ് ഈ ലാലേട്ടൻ എന്നുള്ളത്. ഇന്നും അദ്ദേഹത്തിന്റെ പഴയ സിനിമകളായാലും പുതിയ സിനിമകളായാലും റീ റിലീസിന് വന്നാലും തിയേറ്ററുകൾ ഫുള്ളാണ്, നമ്മളെല്ലാവരും തിമിർക്കാണല്ലേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ക്ലാസിക് മൂവീസ് റീ റിലീസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ ലാലേട്ടന്റെ കിരീടം പുതിയ തലമുറ വീണ്ടും തിയേറ്ററിൽ കാണാൻ തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ഒപ്പം പോയി കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കൂടി ഒന്ന് ആ ഒരു മെമ്മറീസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പഴയ ആ ഒരു മൂവീസ് ഒക്കെ റീ റിലീസിന് ഒരുങ്ങുന്നു എന്നറിയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ് അല്ലേ. ഈ ഒരു മനോഹരമായ ആ ഒരു നിമിഷം നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമയിലേക്ക് വരുമ്പോ ഒരു നടി ഒരു സിനിമ മുഴുവൻ സ്വന്തം ചുമലിൽ താങ്ങി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറില്ലേ. പക്ഷേ ഇപ്പോൾ തിയേറ്ററുകളിൽ ശ്രദ്ധ നേടുന്ന ചിത്രങ്ങളിൽ ഒന്നായ എങ്കൽ തങ്കം അത്തരത്തിലൊരു സിനിമയാണ്. നമ്മുടെ സാം പ്രണയ കഥകളിലും കുടുംബ ചിത്രങ്ങളിലും ആക്ഷൻ കഥാപാത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അവരവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുറമെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, പക്ഷെ അവളുടെ ഭൂതകാലം വീണ്ടും അവളെ തേടിയെത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ഒരു നല്ല ആക്ഷൻ സിനിമയുടെ ശക്തി വെറും ഫൈറ്റുകളിലല്ല, ആ കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലേ. കുടുംബ ബന്ധങ്ങളും വികാരങ്ങളും ആക്ഷനും ഒരുമിച്ച് ചേർത്ത് ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ഒരുക്കാനുള്ള ശ്രമമാണ് ഈ ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതിന്റെ ചർച്ചകൾ വളരെ സജീവമാണല്ലേ. സാമന്തയുടെ ആരാധകർക്ക് മാത്രമല്ല, ശക്തമായ വനിതാ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും ഈ ഒരു സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതായാലും പുതിയ മൂവി വിശേഷങ്ങളെ കുറിച്ച് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ, കഥകൾ പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട്. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. മനോഹരമായ ഗാനങ്ങളിൽ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചില സിനിമകൾ വലിയ ട്വിസ്റ്റുകളോ വലിയ ആക്ഷൻ രംഗങ്ങളോ ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇടം നേടുന്നില്ല. അത്തരത്തിലുള്ളൊരു ചിത്രമാണ് ഏറ്റവും പുതിയ ചിത്രമായ ചിന്ന ചിന്ന യാസൈ. വാരണാസിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ രണ്ട് അപരിചിതർ തമ്മിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക ബന്ധത്തിന്റെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതൊരു സിനിമയല്ല, ജീവിതത്തിൽ എവിടെയോ നടന്നൊരു കഥയാണെന്ന്. ചിന്ന ചിന്ന യാസൈ അത്തരത്തിലുള്ളൊരു അനുഭവമാണല്ലേ. ഇന്ദ്രൻസും മധുവും സ്ക്രീനിലെത്തുമ്പോൾ അവരുടെ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ആത്മാവുണ്ട്. അവരുടെ സംഭാഷണങ്ങളും നിശബ്ദതയും കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വളരെ ലാളിത്യമുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാരണാസിയുടെ ദൃശ്യഭംഗിയാണ്. പിന്നെ നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ സംഗീതവും സിനിമയ്ക്ക് മറ്റൊരു ഭംഗി നൽകുന്നുണ്ട്. ചില സിനിമകൾ അവസാനിച്ചാലും അതിന്റെ അനുഭവം മനസ്സിൽ നിൽക്കുന്നില്ലേ. ചിന്ന ചിന്ന യാസൈ അത്തരത്തിലൊരു സിനിമയാണോ എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് പറയൂ. എന്തായാലും നമ്മുടെ ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. ഇതിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: Ты вами.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: നീ എപ്പോഴും മുഖത്തേക്ക് നോക്കി.
1: Mm-hmm.

0: ദേ ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: CID എസ്കേപ്പ്.
0: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആ ഒരു ചോദ്യത്തിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായിട്ട് ധീനകിയൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മിസ്സാർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ മിസ്സായവരൊക്കെ ശ്രദ്ധിച്ചിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ക്വസ്റ്റ്യൻ. 1000 പോലീസുകാർക്ക് 1 ബെൽറ്റ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണിയോട് എടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമാക്കാറായി. സോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്റെ ലിസണേഴ്സിനോടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമയം എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണല്ലോ ഉള്ളത്. സോ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ എത്ര പിന്നിലോട്ടേക്ക് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകണം എന്ന് എത്ര ആഗ്രഹിച്ചാലും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കൊന്നും ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ലല്ലേ. സോ ഉള്ള സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാതെ അന്നന്ന് അപ്പപ്പാ ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്ത് ഒക്കെ നോക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി signing off now.

0: എന്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: My Radio 90FM கேட்டறிஞ்சு கூட்டுகூடா.
1: Oh my goodness.

ഹായ് ഹലോ, കേൾക്കുന്നുണ്ടോ? മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് RJ ടിനയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, സുഖമല്ലേ എല്ലാവർക്കും? മൈ റേഡിയോ 90 FM സമയം രാത്രി 7 മണി. ഇനി 10 മണി വരെ ഈ ബെഞ്ച് നമ്മുടേതാണ്. ഞാൻ ടിന, നിങ്ങളുടെ പുതിയ ബെഞ്ചുമീൻ. എല്ലാവരും പറയും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവർ പഠിക്കില്ല, ജയിക്കില്ല, കുറുമ്പന്മാരും കുറുമ്പത്തികളും ഒക്കെയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ ഒരു സത്യം പറയട്ടെ, ഫ്രണ്ട് ബെഞ്ചുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും ബോർഡിലേക്ക് നോക്കിയിരിക്കുമ്പോഴേ നമ്മൾ ജനലിലൂടെ മഴയും കണ്ടു, വെയിലും കണ്ടു, കൂട്ടുകാരുടെ സങ്കടങ്ങളും കുറുമ്പുകളും എല്ലാം കണ്ടു അല്ലേ? നൊസ്റ്റ് അടിക്കുന്നുണ്ടല്ലേ? ആ നൊസ്റ്റുകൾക്ക് മാറ്റുകൂട്ടാനേ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ടിനാണ്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. ഇന്ന് ലൈഫിൽ നിങ്ങൾ ഏത് ബെഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ബെഞ്ചുകാരുടെ ഒരു ഗുണം കൂടി പറയട്ടെ. ലാസ്റ്റ് ബെഞ്ചുകാർക്ക് എന്തറിയോ, നമ്മൾ പതുക്കെയാണ് തുടങ്ങുന്നതെങ്കിലും ഒരിക്കലും നിർത്തിപ്പോകില്ല അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇന്ന് ഓണെയറിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും. നമുക്ക് ഒരുമിച്ച് ഫ്രണ്ടിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ഈ 3 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലേ. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM-ൽ ആർ ജെ ടിനയോടൊപ്പം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM വിത്ത് ആർ ജെ ടിന ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഇന്ന് എനിക്ക് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയാനുള്ളത്. അടുക്കളയെ ഒരു കലാരൂപമാക്കി മാറ്റുകയും രുചിക്കൊപ്പം ജീവിത പാഠങ്ങളും പങ്കുവെക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം, അതെ, ലക്ഷ്മി നായർ. ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ലക്ഷ്മി നായർ എന്ന ചേച്ചിയെ എനിക്ക് പേഴ്സണലി

ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഒരു സൂപ്പർ വുമൺ ഒന്നല്ല, നമ്മളെ പോലെ തന്നെ ഒരാൾ. പക്ഷേ ഒരു ദിവസം അടുക്കളയിൽ കയറി എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞ ആൾ ഇന്ന് ജനലക്ഷങ്ങൾക്ക് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണല്ലേ, ഇനി കേൾക്കാം ലക്ഷ്മി നായരുടെ ജീവിതത്തെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള ചില വിശേഷങ്ങൾ. അതിനു മുമ്പ് കുറച്ച് നല്ല പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ടീന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. പാചക ലോകത്തിലെ സുപരിചിത മുഖമായ ലക്ഷ്മി നായരെ കുറിച്ചായിരുന്നുല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, ലക്ഷ്മി നായർ കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ പാചക അവതാരകരിൽ ഒരാളാണ്. ടെലിവിഷൻ പരിപാടികളിലൂടെ ലളിതവും രുചികരവുമായ വിഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വ്യക്തിയാണവർ. പാചകം മാത്രമല്ല, അത് ആസ്വദിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയാണ് ലക്ഷ്മി നായരെ വ്യത്യസ്തയാക്കുന്നത്. അവരുടെ സംസാര രീതിയും ആത്മവിശ്വാസവും എന്നെ പോലെ തന്നെ എല്ലാ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ടിന.

0: மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா.
1: Mars 2015.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ടിന. ലക്ഷ്മി നായർ എന്ന വ്യക്തി ഒരു പാചകറാണി മാത്രമല്ല, അധ്യാപികയെയും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അറിവും അനുഭവവും പങ്കുവച്ച് നിരവധി ആളുകൾക്ക് പ്രചോദനവുമായിട്ടുണ്ട്. മാത്രവുമല്ല, പരമ്പരാഗത കേരളീയ വിഭവങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിൽ ലക്ഷ്മി നായർ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. പഴയ രുചികളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും അവർക്ക് സാധിച്ചു. എന്താണല്ലേ ഒരു തലമുറയെ തന്നെ പാചകം ഇഷ്ടപ്പെടുത്തിയ വ്യക്തിത്വം. തിരിച്ചു വരാം കുറെ നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ടിന.

ലളിതമായ ജീവിതശൈലിയും കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യവും നൽകുന്ന ലക്ഷ്മി നായരെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടിന. പാചക പരിപാടിയിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഭക്ഷണ സംസ്കാരവും പ്രാദേശിക പ്രത്യേകതകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച അവതാരിക കൂടിയാണ് ലക്ഷ്മി നായർ. ഒരു വിഭവത്തിന്റെ രുചി മാത്രമല്ല, അതിന്റെ പിന്നിലെ കഥയും സംസ്കാരവും നമ്മളിലേക്ക് എത്തിച്ച അവതാരിക കൂടിയാണ് ലക്ഷ്മി നായർ. പരമ്പരാഗത കേരളീയ വിഭവങ്ങളുടെ പ്രത്യേകത ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ലക്ഷ്മി നായർ വഹിച്ച പങ്ക് ചെറുതല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ടിന.

സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു പ്രചോദനാത്മക വനിത ലക്ഷ്മി നായർ. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. പാചക ലോകത്തിന് പുറമെ നിയമ വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിച്ച വ്യക്തിയാണ് ലക്ഷ്മി നായർ. പാചകവും വിദ്യാഭ്യാസവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അവരുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും കൂടിയാണ്. അടുക്കളയിലെ മിടുക്കിനൊപ്പം അക്കാദമിക് ലോകത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. ഒരേ സമയം അധ്യാപിക, അവതാരക, പാചക വിദഗ്ധ, സംരംഭക എന്നീ നിലകളിൽ വിജയിച്ച അവർ എന്നെ പോലെയുള്ള നിരവധി സ്ത്രീകൾക്ക് പ്രചോദനവും കൂടിയാണ്. നമുക്ക് ഒന്നിനും കഴിയില്ല എന്ന തോന്നലിൽ നിന്നും നമുക്ക് എല്ലാം കഴിയും എന്ന തോന്നലിലേക്കാണ് നമ്മുടെ മനസ്സ് വളരേണ്ടത്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. വിത്ത് മീ ആർ ജെ ടീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതെ, കൽപ്പന ചൗള. ഇന്ത്യയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ഉയർന്ന അവരുടെ യാത്ര ലക്ഷ്യബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥയാണ്. കൽപ്പന ചൗളയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വെല്ലുവിളികളെ അതിജീവിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കും. യുവതലമുറയ്ക്ക് ഇന്നും വഴികാട്ടിയായി നിലകൊള്ളുന്ന പേരാണ് കൽപ്പന ചൗളയുടേത്. ആകാശം പോലും പരിധിയല്ലെന്ന് പഠിപ്പിക്കുന്ന പ്രചോദനത്തിന്റെ പേരാണ് കൽപ്പന ചൗള. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ടീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. ഇന്ന് എനിക്ക് പറയാനുള്ളത് കൽപ്പന ചൗള എ ലൈഫ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം ഇന്ത്യയുടെ അഭിമാനമായ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയുടെ ജീവിതയാത്രയെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കൃതിയാണ്. ബാല്യകാല സ്വപ്നങ്ങളിൽ നിന്ന് നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങളിലേക്കുള്ള അവരുടെ വളർച്ചയും വെല്ലുവിളികളെ അതിജീവിച്ച ആത്മവിശ്വാസവും ഈ പുസ്തകത്തിൽ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാമെന്ന സന്ദേശം നൽകുന്ന ഈ പുസ്തകം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വലിയ പ്രചോദനമാണ്. ആകാശം കീഴടക്കിയ ഒരു ധീര വനിതയുടെ ജീവിതകഥയായതിനാൽ ഈ പുസ്തകം വായനക്കാരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിക്കൊടുക്കുന്നു. എന്തായാലും ഈ പുസ്തകം വായിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചു നോക്കണം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ RJ ടീന.

ലാസ്റ്റ് ബെഞ്ച്, ദിസ് ഇസ് ആർജെ ടിന. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായ മലനിരകളാൽ സമ്പന്നമായ അഗസ്ത്യകൂടത്തിലേക്കാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1868 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും അപൂർവമായ ഔഷധ സസ്യങ്ങൾക്കും പേരുകേട്ട ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെയും ട്രക്കിംഗ് പ്രേമികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ്. പ്രകൃതിയുടെ ശാന്തതയും പച്ചപ്പ് നിറഞ്ഞ അഗസ്ത്യകൂടം സാഹസിക യാത്രയ്ക്കും പ്രകൃതി പഠനത്തിനും ഒരുപോലെ അനുയോജ്യമാണ്. മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന മലനിരകളും കാടുകളിലൂടെ കടന്നുപോകുന്ന വഴികളും സന്ദർശകർക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്ന ഒരു അമൂല്യ നിധിയാണ് അഗസ്ത്യകൂടം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ടിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടിന. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അഗസ്ത്യകൂടത്തെ കുറിച്ചായിരുന്നു അല്ലേ? അഗസ്ത്യകൂട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നറിയാമോ? ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഈ കാലയളവിൽ കാലാവസ്ഥ താരതമ്യേന അനുകൂലമായതിനാലാണ് ട്രക്കിംഗ് കൂടുതൽ ആസ്വാദികരമാകുന്നത്. പുലർച്ചെയോ രാവിലെയോ മല കയറുമ്പോൾ മൂടൽമഞ്ഞും ഉദയസൂര്യന്റെ മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാനാകും. പ്രകൃതിയുടെ അതുല്യമായ ഭംഗി ഏറ്റവും മികച്ച രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന കേരളത്തിലെ മികച്ച ട്രക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് അഗസ്ത്യകൂട്. അപ്പോ അഗസ്ത്യകൂടം വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർ ജെ ടീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇത് ആർ ജെ ടീനയാണ് കേട്ടോ. 3 മണിക്കൂർ നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ചിരിച്ചു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ ഓർത്തു, കുറേ നല്ല നല്ല പാട്ടുകളും കേട്ടു. ഇന്ന് നമ്മുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കാതെ, നല്ലതായിരുന്നുവെങ്കിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മൾ ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ഓർക്കുക, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ ദിവസമാണെന്നും ഒരു പുതിയ ചാൻസ് ആണെന്നും മനസ്സിൽ വിചാരിച്ച് നന്നായി തൊഴുത് എണീക്കുക. ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ലോകം കണ്ട നമുക്ക് എന്തിനേയും നേരിടാനുള്ള ധൈര്യമുണ്ട്. എല്ലാവരും സുഖമായിട്ട് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിക്കോളൂ. ദിസ് ഈസ് ആർ ജെ ടീന സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്. ടാറ്റാ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.

അരുത്ത കിളി നാട്ടിലെ മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു പച്ചുകിടാത്ത മുതിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ആരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചു

നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ